0: ആമീൻ ആമീൻ. ഇന്ന് 21-ാം തീയതി 9-ാം മാസം, 21-ാം തീയതി എപ്പിസ്മാസം, 29-ാം തീയതി സെപ്റ്റംബർ മാസം, 2026-ാം ആണ്ട് തിങ്കക്കിഴമ കാലവേളയിൽ അണിഞ്ഞിരിക്കും. ടൊറന്റോ നേരം കാലം 8 മണി, ഇപ്പോഴത് മുതൽ ഇരവ് 10 മണി വരെ നേരടി ഒലിപരപ്പായിരിക്കും. അത് വേളയിൽ ഇണൈന്തിരുങ്ങൾ, കേളുങ്ങൾ, ആശീർവാദം പറ്റിക്കൊള്ളുങ്ങൾ. അധികാല, കാല, മതിയം, മാല, ഇരവ്, നള്ളിരവനെ ഇന്ത്യൻ നാടുകളിൽ നിന്ന് ഇണൈന്ത് ഊളിയങ്ങളെ ആയത്തമാകുന്ന ഓരോരെയും, അതേ വേളയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒവ്വൊരുവരെയും ഉയർത്തെളുന്ന വല്ലമയുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിലും സംഗമം വാനോലി ടീം സാർവിലും എൻ സാർവിലും എൻ കുടുംബത്തിൽ സാർവിലും വാഴ്ത്തുകറോം വരവേൽക്കറോം. പുതിയ നാളെയും പുതിയ വാരത്തെയും കത്തർദാമേ ആശീർവദിച്ച് തരുവാറാക. ആമേൻ ആമേൻ. ഇന്നേ നാളുക്കാക കത്തർ തരുകിൻ്റ വാസനങ്ങൾ: കത്തരെ നമ്പി നന്മൈ സെയ്, ദേശത്തിൽ കുടിയിരുന്ന് സത്യത്തെ മേന്തുകൊൾ. സംഗീതം 37:3 കൂറപ്പെട്ട അന്ന വസനങ്ങളെ ഞങ്ങൾ പറ്റിക്കൊള്ളുവോം. കത്തർദാമേ അന്ന വസനങ്ങൾ കൂടാതെ വഴി നടത്തുവാറാക. ആമേൻ. നാളിലും പരസുദ്ധ പിതാ പുത്രത്തെ 361-ാം നാളിൽ വാസത്തുമുടിക്കാന അധികാരങ്ങൾ 1-ാം നാളകം 4, SKL 17 പള്ളിയേർപ്പാടിൽ നിന്നും പുതിയേർപ്പാടിൽ നിന്നും ലൂക്ക 13-ാം അധികാരം 14-ാം അധികാരം വരെ ഞങ്ങൾ പതിവ് ചെയ്തു നിങ്ങൾക്ക് അനുഭവിച്ചിരിക്കുന്നോം. നച്ചിന്തന വാക്കുതത്വങ്ങൾ, ജീവമന്ന, ജീവവാർത്ത ഇവറ്റെയും ഞങ്ങൾ അനുപ്പിത്തന്നിരിക്കും. കേളുങ്ങൾ, ആശീർവാദം പറ്റിക്കൊള്ളുങ്ങൾ, മറ്റുള്ളവർക്കും അനുപ്പിക്കൊടുങ്ങൾ. കത്തർദാമേ വാർത്തകൾ കൂടാതെ വഴി നടത്തുവാറാക. ആമേൻ ആമേൻ. ഞങ്ങൾ ഇന്ന വേളയിലും അഭിഷേക ആരാധനയെ കൂടാതെ കടന്നു ചെല്ലിരിക്കും. ഞങ്ങളുടെ ദേവ ഊളിയർ പാസ്റ്റർ നഹോമി ലോഹൻ അവർ അവറ്റെ വഴി നടത്തുവാറുകൾ ഇണൈന്നിരിക്കുന്നവരെയും വാഴ്ത്തുകറോം വരവേൽക്കറോം. അധികാല വേളയിലെ സൗറി ഡോലി അവർ ആൽബർട്ട് കനഡാവിൽ നിന്ന് ഇണൈന്നിരിക്കാറ്. കാലവേളയിൽ എങ്ങളുടെ സൗരം ഗുണ അവർ ലണ്ടൻ ഒണ്ടാരിയോയിൽ നിന്ന് ഇണൈന്നിരിക്കാറ്. മാലവേളയിൽ എങ്ങളുടെ ശാന്തി സൗരി ശാന്തി അവർ നോർവേ ദേശത്തു നിന്നും, സൗരി സിസിലിയാമ ലണ്ടൻ UKയിൽ നിന്നും ഇണൈന്നിരിക്കീറുകൾ. ഇരവ് വേളയിൽ എങ്ങളുടെ സൗരി സുജാത ആനന്ദ് രാജ അവർ കിളുനച്ചി ഇലങ്കയിൽ നിന്ന് ഇണൈന്നിരിക്കാറുകൾ. അതേപോലെ സൗരി ദയാ അവർ ഭവനിയ ഇലങ്കയിൽ നിന്നും ഇണൈന്നിരിക്കാറുകൾ. ഉള്ളെല്ലോരെയും വാഴ്ത്തി വരവേറ്റുകൊണ്ട് കത്തടി കരത്തിലെ ഒപ്പുവയ്പ്പോം. കത്തർദാമേ നിങ്ങളെല്ലോരെയും ആശീർവദിച്ച് വഴി നടത്തുവാറാക. പുതിയ നാളെയും പുതിയ വാരത്തെയും വഴി നടത്തുവാറാക. നിങ്ങൾ കുടുംബകാര്യങ്ങൾ ഓവൻറിലും കത്തർ കൂടെ ഇരുന്ന് കുടുംബത്താരെയും ആശീർവദിച്ച് വഴി നടത്തുവാറാക. ഞങ്ങളിന്ന് വേളയിലും ഊളിയർ പാസ്റ്റർ നഹോമി ലോഹൻ അവരുടെ ഒപ്പടിപ്പോം. അവരെയും വരവേൽപ്പോം. അവർക്കും കാലവണക്കങ്ങളെ കുറുവോം. കത്തടി കരത്തിലെ വരക്കൂറ വാർത്തകൾ, തുതികൾ, ജപങ്ങൾ, പാടകളെ ഒപ്പുവയ്ത്തുകൊണ്ട് അവരുടെ ഒപ്പടിപ്പോം. അവർ വേദിയാനാറ്റി തുകത്ത് വളങ്ങുവാർ. ഇന്ന് വേളയിലും ഊളിയർക്കും മാലവണക്ക കാലവണക്കങ്ങളെ കുറി വാഴ്ത്തി വരവേൽപ്പോം. പ്രൈസ് ലോർഡ് അമ്മ. ആമേൻ. പുതിയ വാരത്തിന് ആശീർവാദങ്ങൾ, പുതിയ നാളിന് ആശീർവാദങ്ങൾ ഉങ്ങളോട് തങ്ങുവതാക. ഇന്ന് വേളയിലും പരസുത്താവിയാനോദാമേ വഴി നടത്തുവാറാക. ആമേൻ ആമേൻ
1: ആമേൻ. ഹല്ലേലൂയ. തകപ്പനെയുമൊക്കെ നന്ദിയപ്പാ. ആണ്ടവരെ ഒരു ഓയ്വ് നാളെ കൊടുത്തയ്യാ. നീറ്റ നാളിലെ ഉമ്മോട് ആണ്ടവരെ സഞ്ചരിക്കവും, ആണ്ടവരെ ജനങ്ങളോട് കൂടി നിന്നും ഉമ്മയെ ആരാധിക്കവും, ആണ്ടവരെ നിരങ്ങള് കൊടുത്തിരിക്കുക. ആണ്ടവരെ സുഖബലൻ ആരോഗ്യത്തുക്കാക നാങ്ങൾ നന്ദി സൊല്ലുകറോം. തകപ്പനാകി ദേവനെ, നമ്മുടെ സന്നിധാനത്തിൽ ആണ്ടവരെ ഞങ്ങളെ വൈത്തിരിക്കുന്ന കിരുപയ്ക്കാകെ സൂത്രം. തകപ്പനെ ജീവനുള്ള ദേവനെ, ഞങ്ങൾ മേൽ വെച്ച നമ്മുടെ കിരുപ പെരിയതപ്പാ. തകപ്പനിയുമൊക്കെ സൂത്രം സൂത്രം സൂത്രം സൂത്രം സൂത്രം സൂത്രം സൂത്രം. ഇരക്കത്തിൻ പിതാവേ, നമ്മുടെ കിരുപ പെരിയതപ്പാ, നമ്മുടെ കിരുപയെ പെരിയതപ്പാ. ആണ്ടവരെ ദേശങ്ങളെ വിട്ട്, ആണ്ടവരെ എങ്ങളുടെ ആണ്ടവരെ ദേവനെ പാരമ്പര്യങ്ങളെ വിട്ട് അപ്പാ, എങ്ങളുടെ കലാചാരങ്ങളെ വിട്ട് ആണ്ടവരെ എങ്ങളെ ആണ്ടവരെ തൂക്കി എടുത്ത് എങ്ങളെ തെരിഞ്ഞു കൊണ്ട് ആണ്ടവരെ നമ്മുടെ മന്ദയില വെച്ചിരിക്കുന്ന കിരുവയ്ക്കാകും നമുക്ക് നന്ദി സ്വരൂപം. താങ്ക് യു അപ്പാ. ആണ്ടവരെ മുക്ക് സൂത്രം. എപ്പോഴും വലതുപുറം ഇടതുപുറം ആണ്ടവരെ വിലകാതെപടി നമ്മുടെ സത്യത്തിൽ എപ്പോഴും നടക്ക. ആണ്ടവരെ നിങ്ങൾ മേൽ കിരുപ പാരാട്ടുംപടി ചെവിക്കും കത്താവി. തുടർന്ന് മാവിയാനവരെ നമ്മുടെ വല്ലഹരത്തിൽ നിങ്ങളെ ഒപ്പുകൊടുക്കും. നിങ്ങൾ കുടുംബങ്ങൾ, നിങ്ങൾ പിള്ളകൾ, നിങ്ങൾ സഭകൾ, നിങ്ങൾ ഊഴിയങ്ങൾ, ആണ്ടവരെ നിങ്ങൾ വരുമാനങ്ങൾ എല്ലാവറ്റും നമ്മുടെ സമൂഹത്തിന് ഞങ്ങൾ ഒപ്പ് തന്നിരിക്കും. തകപ്പനെ, നിരസട്ടെ പണ്ണപ്പെട്ടവരും മനസ്സരാൽ പുറക്കണിക്കപ്പെട്ടവരും പാട് അനുഭവിച്ചവരും ദുഃഖം നിറഞ്ഞവരുമായിരുന്നീർ. ആണ്ടവരെ നിങ്ങൾ പാടുകളെ നീർ ഏറ്റുകൊണ്ടീർ, ഞങ്ങൾ ദുഃഖങ്ങളെ നീർ സുമന്തു കൊണ്ടീർ. ഞങ്ങളുടെ മീറുതലുകൾ നിമിത്തം നീർ കായപ്പെട്ടീർ, ഞങ്ങൾ അക്രമത്തിന് നിമിത്തം നീർ നുറുക്കപ്പെട്ടീർ. നമുക്ക് സമാധാനത്തെ ഉണ്ടുകണമാക്കിയ ഉമ്മേനെ വന്നതയ്യാ. നമ്മുടെ തളുമ്പുകളാൽ ഞങ്ങൾ കുണമാകുമെന്ന് ചൊല്ലി അറിയിക്കിടുകൊന്താ പിന്നെ നമ്മുടെ കരത്തിൽ ഞങ്ങളെ താഴ്ത്തിയൊപ്പ് തരുകോ. இயேசு ராஜா, ஆண்டவரே ஆவியானவரே எங்களை வழி நடத்தும் ராஜா, இயேசு கிறிஸ்துவின் இனிய நாமத்திலான் ஆமேன், ஆமேன். என்கே